അവസാർ അമര സോസാർ ബുൾവിൻസർബാക്ക് ദുഃഖന ഭഗവാസമാക്കി നമ്പുള്ള നമ്പുൾവിവകത്തോത്തോങ്ങാനിമ്പാക്ക ആ സൈക്കോളജിക്കൽ അബ്യൂസ് അമക്കന പൊങ്ങതാൽബാങ്ങി ഒക്കെ ലാവോ ഇന്നുസിലാണ്ടി ഒക്കാത്തി തോക്ക മെന്തു സർത്തങ്ങ നവാലിപ്പ് വത്തങ്ങനെ വത്ത സർത്തങ്ങ കെ നവാലി ഇന്ദുമ്പക്ക എലോപാതു സെന്തു എലോത്ത സെ സെന്തുമ്പക്ക എംബുത്തുറാക്കി എന്നാ എല്ലോ മനു പൂവാലി എല്ലോ സാമ്പ സനോന ഇത്തോ മന്ദങ്ങനി നൊന്ത് വോസ വേറുന്ന വക്കാന്ത എല്ലോ മനു പൂവാലി എന്ന പൂരേ സാറ എന്തു എന്ന പോറുള്ളവ ആ സനോന എന്തോ കെനാ പോവാലി വേബിൾ അബ്യൂസ് ഇന്തോ എന്തോ കൊക്കോന നൊന്ത വോസ കയ്യില കുറവ് തീരത്തു നൊന്ത സനോന ഉത്താവസന വോസലിപ്പു തന്തോ ദബുത്ത തൂ വകവീത്തി Nabosada. So Nabosilip Sarasin dando ano nakita mendo tau and dando undo lutu sarma yung sunda. I am bautala tangaya me family violence. Ang gurna e vida na bakarita ki ni imbula kaworotoki na nalaman ni bubal. Tiyo tayo nga na matanggalilenga sa kuni bawa sa masa nga wala nga ni New Zealand kakina may biti na nandando Vaikka vankin tuorisarja, vaikka tätä olla täkyyrinä ngonne. Se yrmbäkänä ngasi, saran ngasi saara sassingiranda tangu makirra. Se vaikka kiinna ei sanoa vaikkaanda. Kuara singi tuvaki indonu tuvaka monna. Me ertu me yrnä disabled, mentally disabled. Se on vaikka mei viitti. Tando da putira tunira ulumulumulumu. Doma ya vaki na isa nambula ni beba lolo mataki ni beba ka lolo vira teksar. So nambula ni beba pata talo taki na mwane na sexual abuse. So nambula ni beba na tuna child abuse. Yo, ya talinga, rabau bata ke de tiko mera domestic violence, family violence. Yo nandolo mani vale, na vako matabu vale, e na kune vaka wasamatiko kina na bulongo ke vaka e nda Sotaba tiko na matavu vale, bunga na idola dola mbimbi. Enda matavu vale le bumbeka. Le imbeka na ilavo sena kakana. Sotaba tiko na ngangandre ni matavu vale. Kesa le tiko na ilonde ilavo, kwa rote tiko meota. Ena me ipokobuna me lakoine zakavako na. Dan lelai tiko na ilavo me saumatiko na vale. Mesa umana non redurudur ni buli na nanda lalai. Mesa umati ko na nan kaka na mbiu na tebel na ikan kana mera tiko kena na tiko mbula mbula. Iyo, kesa tiko na loma ni wale na loma wadha wadha na lengi lengi pika ungori. Tawa kabuna me ngoleani na maramatina. Sana watin rumbeka na liuliu ni matavu wale. Mera liku ni daka daka sartel nga. Ya satu toko ungur, nunggu nunggu nih sebuka sampai reda nih dengan rebu kiri tuh nama tenggali wali bibinaka. Tapi kena kena ya ya mera ya ya satu toko kiri tuh ya ya bubu umbek. Sana nunggu nunggu do mai kuriya nalo mau do do ungur, indo mai lala nalo mani wale, indo mai lala mani wale. Lala tuh bukan lala itu mani wale mera. Wabu kina ngone, rale buli mbeka rasu kamai, so mbeka rasa lalasenga tu nale buli, raba alas los tungayani, nambi ubali merle, korni buli rando li sota birna nandre lala, ina lo mani tauni, sana ngone ra, duru li sota lo mani bali, mai ugatale na itobo, wa, antasenga ni nakita mer mai, fakutu kina luwenda, endo ya dukin, iyo na mbulo ni family violence ngo e wakame, Bula, pewa kani bola kasar toke na bula bo unta sama iso taka itu na bunuan ni taka vaka, na bula baka babalangi, bewa kanga ni da kila okenda bambibio kenda nata uke mai viti, okenda kawa ni tamata ni bewa kani, enta singi rosu iti ni da bula, rata tu na bula tuba kata ki kenda tu, mida tu tondu tu, kenda alak me bangu babalangi, enta na mai sosongo ni batat kotonga. Nando kunekina na marau na wakadhengu. Ndo wakanda ulitu na ndedhengu ni ndo reza tali sa wakanda. May viti, nando may sema sema sara. Na nando vio kani wakalotu, waka waka waka mbeka, waka tiku tiku vata neighborhood.